0: വനമുലി എന്ന് പ്രവേശിച്ചു വച്ചാൽ
1: ഈവൻ ഇൻ ദ ഡെഡ് ഓഫ് ദ നൈറ്റ് ആസ് ദി ബിഗാൻ ഇമാജിനിങ് ദി സ്വീറ്റ് മ്യൂസിക് ഓഫ് ദ ഫ്ലൂട്ട് പ്ലേഡ് ബൈ ലോർഡ് കൃഷ്ണ മോർ ഓൺ അക്കൗണ്ട് ഓഫ് ഇമാജിനേഷൻ ദേ ലെഫ്റ്റ് ദെയർ പാലസസ് റാൻ ഇൻ ടു ദ ഗാർഡൻസ് ഇൻ സെർച്ച് ഓഫ് ദ സ്വീറ്റ് ലോർഡ്
0: അർദ്ധരാത്രി സമയമിലോ ബൃന്ദാവനമിലോ കൃഷ്ണുടി എക്കടെ കനിപിസ്താടു
1: ഇൻ ദ ഡെഡ് ഓഫ് ദ നൈറ്റ് ഇൻ ബൃന്ദാവൻ വേർ ഡു യു ഗെറ്റ് കൃഷ്ണ
0: వారి హృదయంలో ఎందుకుండేటువంటి యొక్క కృష్ణుడే వారికి ప్రతిబింబించి వారికి ఈ విధమైనటువంటి మధురగానమును వినిపిస్తూ వచ్చాడు.
1: కృష్ణ హూ ఈజ్ రిసైడింగ్ ఇన్ దర్ ఓన్ హార్ట్స్ గేవ్ దెమ్ దిస్ ఎక్స్పీరియన్స్ అండ్ మేడ్ దెమ్ ఫీల్ దట్ కృష్ణ ఈజ్